0: ഹായ്, ഞാൻ ചിത്ര, ഒരു മലയാളിയാണ്. എംബാൽവ അലിസ് സ്പ്രിങ്സിൽ 3 വർഷമായിട്ടുണ്ട്. അലിസ് സ്പ്രിങ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അത്യാവശ്യ സൗകര്യങ്ങൾ തൊട്ടടുത്തുണ്ടെന്നുള്ളതാണ്. ബിഗ് ഡേ ഔട്ട് ഇൻ ഹാർമണി എന്ന ആഘോഷത്തിലേക്ക് എല്ലാ മലയാളികളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൾട്ടികൾച്ചറൽ കമ്മ്യൂണിറ്റി സർവീസസ് ഓഫ് സെൻട്രൽ ഓസ്ട്രേലിയ 1999 തൊട്ട് ബിഗ് ഡേ ഔട്ട് ഇൻ ഹാർമണി നടത്തി വരികയാണ്. പാട്ടുകൾ, ഡാൻസുകൾ, ഫുഡ് സ്റ്റാൾ തുടങ്ങി കുട്ടികൾക്ക് വേണ്ട വിവിധ സാംസ്കാരിക പ്രകടനങ്ങൾ കൊണ്ട് ഇതൊരു ഗംഭീര ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ സാംസ്കാരിക പ്രകടനങ്ങൾ പങ്കെടുത്തുകൊണ്ട് മലയാളി സമൂഹം അഭിമാനപൂർവ്വം ഈ പരിപാടിക്ക് പരിപൂർണ പിന്തുണ നൽകുന്നതായിരിക്കും. ബഹു സാംസ്കാരിക സമൂഹത്തിൻ്റെ അതിമനോഹരമായ, തികച്ചും സൗജന്യമായ ഈ പരിപാടി ആഘോഷിക്കുന്നതിനെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹായ്, I'm Chitra, a Keralite. I've been living here in Embarwa Alice Springs for the last 3 years. My favorite thing about Embarwa Alice Springs is that almost all the essential facilities are within easy reach. I was just speaking in Malayalam to invite you to come and celebrate the big day out in harmony. Multicultural Community Services of Central Australia has been present in Big Day Out in Harmony since 1999. It's going to be a great day with cultural performances, music, dance, food, and lots of children's activities. The Kerala community proudly supports this event by taking part in cultural performances. Everyone is welcome, and it's a free event. We would love to have people come down and celebrate our beautiful multicultural community.
1: You can catch my show, Diode, on Wednesdays from 5 till 6. My name's Jez Conlon. The kind of music that you'll hear will be beautiful, electronic, local, national, international, sometimes weird, sometimes long, sometimes short, sometimes queer, but always a little bit edgy.